ശവാഹനഃ യഇദം കവചം ദിവ്യം സർവശത്രുവിനാശനം ഭൂതപ്രേതപിശാചാനാം നാശനം സർവസിദ്ധിദം സർവരോഗം മത്പ്രദം ശുഭം ഭുക്തൃണാം സർവസൗഭാഗ്യവർദ്ധനം ഋണബന്ധവിമോചം ച സത്യമേവ ന സംശയഃ സ്തോത്രപാഠം